0: കഴിഞ്ഞിട്ടുണ്ട്. ഇതേവരെ മേപ്പുര ചൗലി ആവുന്നുണ്ട്. കരിയദേവരെ കൈ കർമ്മിച്ച് എന്റെ ബാലത് മേപ്പുര ചൗലി ചൗലി ആവുന്നുണ്ട്. തൂലെ ബാലവിദാദാത്തും തൂലെ പത്തും തൂലെ ബാലവിദാദാത്തുണ്ട്.
1: ശ്രീമതി ഞാൻ ദാദാതിനോട് പറയാ, നമ്മ ബാല ദേവര പാത്ര ചേർന്നിയാ.

0: റേഡിയോ സാരംഗ് 107.8 എഫ്എം ഇനിത്തെ തുളു കാര്യക്രമക്കു നിക്കലേക്ക് മാത്രേക്കല മോക്കിതിഞ്ചി സൊൽമെലു ഇനിത്തെ കാര്യക്രമട് വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ
1: ബന്ധല കൃഷി സിരി രണ്ട് സാരത്ത 22 രാജ്യമട്ടദ കൃഷി സമ്മേളനദ രാമകൃഷ്ണ പൂഞ്ച വേദിക്കന് ഇത്ത ഗീതാ സാഹിത്യ സംഭ്രമകാത് കല്ലടക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലേക്ക് ബുടുക്കുറന്തുള്ള

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: നിക്കിൽ കേനന്ദുള്ളര റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കിലേക്ക് മാത്രേക്കില മോക്കിതിഞ്ചി സൊൽമെലു ഇന്നത്തെ കാര്യക്രമട് വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ಗೀತ ಸಾಹಿತ್ಯ ಸಂಭ್ರಮ
1: ಬಂದ್ಲೆ ಕೃಷಿ ಸಿರಿ 2022 ರಾಜ್ಯ ಮಟ್ಟದ ಕೃಷಿ ಸಮ್ಮೇಳನದ ರಾಮಕೃಷ್ಣ ಪೂಂಜಾ ವೇದಿಕೆನ ಇತ್ತೆ ಗೀತಾ ಸಾಹಿತ್ಯ ಸಂಭ್ರಮಗಾದ ಕಲ್ಲಡ್ಕ ಶ್ರೀ ವಿಠಲ್ ನಾಯಕ್ ಬೊಕ್ಕ ಕೂಟದ ಕಲೆಗೆ ಬುಡುಕೊರೊಂದಲ್ಲ

0: കാണിക്കും നിധിദേവരെ മേപുര ചൗലി ആവുന്നുണ്ട്. കരിയദേവരെ കൈ കർപ്പിച്ച് എന്റെ ബാലത് മേപുര ചൗലി ചൗലി ആവുന്നുണ്ട്. തൂലെ ബാലക് ദാദാത്തും തൂലെ പത്തും തൂലെ ബാലക് ദാദാത്തും അയ്യദേവരെ എങ്ക് പോടിയാവുന്നു.
1: ನಮ್ಮ ಬಾಲ ದೇವರ ಪಾತ್ರ ಸೇರಿಯಾ.

മാറ്റുള്ള വൺപേർ കോരികേലത്തിന്റെ പുള്ളിയാണ്. നല്ല പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ടെന്ന് ഏരെ കളും സുന്ദര.

മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ടെന്ന് ഏരകളെ പറ്റി. ഞാൻ സുന്ദരറേ മന്ദാറ് നിക്കൽ കേളം റേഡിയോ സാറേ 105.8 FM.